0: സ്കൈ ബ്ലൂ കളർക്ക് ഭംഗി തീ പിങ്ക് കളർക്ക് തീ അവർ അതൊക്കെ ഭംഗിയും പല വകര ശസനമേ ഖുദായ പാക ക്യാമറ ബംഗളൂ പാരവാദക്കുമയ ക്യാമറാൻ സരാദ് ബലഡൂന ഹരിയു പ്രോഡക്ട്സ് മിലാവേഗി ജുമംഗ് ബലഡൂന ജഫ്രാനി ബോക്സ് മകി സര പ്രോത്യു റവാന ഉറസു കെ ദഖർ സര ബലഡൂന ജഫ്രാനി ക്രീം തസുല റൗഡി യു ഡ്രാ വാ ഗഡ്രാ കെ ദസൽവേ ഖുല കുറുപോയി നമാതി നു തസു ഗഡ്രാ കെ പാർട്ടിസിപേറ്റ് വകിയു പാർട്ടിസിപേറ്റ് ചി തസു കവൈ നു അഗ തരീകെ കാർ തസുല മാലൂം ദേ ചി സംഗ ബതസു പാർട്ടിസിപേറ്റ് കെ ചുൻ കെ റളം ഉസ് ഖാസുലു ജംദ ലഗേം ചി ദാസി തരീകെ കാർ ബകവൈ ഡോക്ടർ ം ലഗ്യാ ദേ ദാസി തരീകെ കാർ ബകവൈ ജുമംഗ ദലകാൻ ം ലഗ്യാ ദേ ദാസി തരീകെ കാർ ബകവൈ അലക ദാ ജമാ കുസ്നേ റൂർ ഗബ് ഷവ ദേ എഹ്സാനു ല്ലാ ഡിർ ടൈം ഉഷ ചർത്ത മിലി ദലി നദ യാ മോസർ ദഗന ദേ ഷവ പ്രോഗ്രാംസ് ഖാരി ഷാ ദാരി പ്രോഗ്രാംസ് ടിക്സ് ഫുല യാ ചുറാല പ്രോഗ്രാംസ് ദാരി ഇസ്തെ ദാസി ദാ ലൈഫ് കോൾ 03 0 0 60 99 വി ബ്യാവിം താ സുബദി മനി സമാസ്റ ലൈഫ് ഖബരി കവലി സി ഉദഗ ടൈം നുവി അബാസുന അവരിദൽ ഗോളം നൻ പ ദി ബാനി ഖബരി ന കുചിരാ മഖ ബാനി തിർ സരി ദി ദാനി ദി ഫ്ലാ എ ബി സി സെഡ് താസുല ഹർസ മാലൂം ദി ജമാ ദ പ്രോഗ്രാം ഫാർമേറ്റ് ഹും താസുല മാലൂം ദി ഉസ്ഹും താസുല മാലൂം ഇമ ഖബരി ബലാഡി ദി ഔ ശുറു ശമ സബ സർ ദി ടൈം പോരി ഖബരി കവലി ശമ ഖ ലൈഫ് കോൾ സിൽസില ശുറു കവൽ പഗാർ ദി ദ ഔരിദുൻ കു ഹും ഹവി സംഗ വിശദ ദ ദ കണീബം സ ഗണി കദാ സേ സമതല്ലി നു അവരിദുൻ കി ദഹും സുമംഗ ദ പാര സുമംഗ ദ സർതാസ് ദേ ദദീഹും അവരിദൽ പകാർ ദി മേബി ദദീ സേ സവാലാത് ഹുയി മേബി ദദീ പ്രോഡ കി സദാ സിവി റേഡിയോ ലാ യാ യു ബ്രോഡ്കാസ്റ്റർ ലാ ചെ സോ ടെലിഫോൺ കി നു ദാഗി ഖാം ഖാനിയത് കി യാ സോച് കി യാ ഫിക്ർ കി സുവിച രാഗി സരാ സ ഖബരി ഡിസ്കസ് കം ജമാ സർ ബാക്ക് ടു ബാക്ക് കോൾ ദി ഹരിയു കാലർ ബാ ജമാ സർ ദോ ദോ മിനിറ്റ് ഖബരി കി ടൈം അടി നാ ഖലൈ ഔർ ദോ മിനിറ്റ് കി ബഖബൽ സലാം ദുആ യാ സാസു കം സവാൽ ദേ ബരാ ഉണ്ടോ ഇതെ ഖർ സര ജമാ സര പിനനി ലൈവ് കോൾ ദി ബലഡൂന കോസ്മെറ്റിക് പാകിസ്ഥാൻ ഹാദേ മുമ്മൻ ഹോമിയോപാഥിക് ജനറൽ ഹസ്പതാൽ പേഖവേ ആൻഡ് ബലാൽ ജാന്ദി ലഹർ കലി ഹുയി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു
0: ആവാസ് ഖുദാ സേ ഖസ്ത ഖസ്ത ആവാസ് ദേ ഖുദാ ഖസ്ത ആവാസ് ദേ ചാ ദേ
1: മാരിയ
0: ദ ഗദുന മാരിയ സംഗേ ടിക് ടാക് കേ തബീതുന ദി ഖദി
1: ഖൈർ ദി ബൈതക്
0: ഖൈർ സോ ദ അല്ലാ കരം ദേ സംഗ ഗദുന കേ ബാരാൻ ഷോ ദേ കനാ നൂറിയ വറിയ സദാ
1: ഖബരി بھائی زوان زعفرانی کریم ڈے زیاد استعمال کلن مان مقسم کولے کڑے دے میں دا خواست جی استعمال
0: کی نا تا استعمال ک تعالی گفٹ ملو شو کنا تا نے پیسے غستے وی
1: نا بھائی سی مارو 500 روپے ورکڑی
0: گل نور ک زما واز وری گل نور دا گورا تاسو چکم گفٹ درگلے ماویل ک تا ماری ل گفٹ ورکڑے ماری وی چیر مان پیسے غسی دا دا رشتہ میں ک درو گے ماری رشتہ رشتہ ہویا
1: قسم دے ک درو گم بھائی
0: بولنا چ دا مار دا گو دا گل نور خڈی دا گل نور خڈی رسوم پٹا خدا گورا پیسی اخلی خل کنا بہرحال ماری اساسو دا کال کول ڈیر ڈیر منن کوم اللہ تعالی دی اسری ڈولے کھاون دے تو امین
1: امین
0: اونیک تے دس خوشحالی گی اوکے تھینک یو اساسو دا کال کول ڈیر منن دا 94 زما سر کال راغلی فرسٹ کال دا ایف ایم 94 فریکوئنسی راغلی نیکسٹ کال گور چرا سو گرازی کم سے ناراضی بالڈونا کوسمیٹک پاکستان ہادی مومن ہومیوپیتھک جن ہسپتال پہ خبر دی لہر کلی وین سپگیستم نیٹا دا اپ سپگیستم نیٹا پے تاسو زمنگ دا ہادر مومن ہومیوپیتھک جن ہسپتال نمبر ملاوی کی 0330 40 40 301 بدی من کالو کی وزان لا دا راروان روز دا پارا نمبر واخلی زما سر نیکسٹ کال دی السلام علیکم ورحمۃ اللہ وبرکاتہ
1: وعلیکم السلام ورحمۃ اللہ وبرکاتہ
0: سنگی جی نئی ٹک ٹاک تے بتونا دی خدی
1: خیر
0: دی بھائی تاسو څنګه یاست زه د الله کرم دی تاسو دواګانی کوم چې تاسو مال نه کوي زما سره دا کال د کوم ځنه دی وسوګ دی
1: بھائی اسمان
0: د پیژې نخکاری نن پکې راته نخکاری نن زما سره 93 لنک شوی دا نن پکې راته نخکاری
1: نہ
0: کنا نخ کاری رات کنا

ഇല്ല അയ്യഖൂലു സറെ പദി ചിദൈവായി റബ്ബുനല്ലാ ചിറബ് സമുൻ അല്ലാദി ആ ഖലഖ് ചിവിഷ്തരി ശിവിരി ഉബാസലി ശിവിരി മിൻ ദിയാരിഹിം ദുകൂറു നുഖ്പലുനാ ബഗൈറി